0: ഹുറുമത്തിൽ മസ്സർത്തവേതുമോ ഫഹത്യബാമിഹുന്ന മുഷ്രിക്കും ഫെനുനു കൊമ്മെത്തനക്കും ത്യബാമിഹും എവരൻ കത്തുലു കുറാശ് അതി ത്യബാമിഹും എവരൻ ഹിഫാഷ് അതി എവരൻ ഹിസാറു കുറാശ് അതി എവരൻ അതുലാ ഗനവേന കൊമ്മെത്തനഗ എവരൻ അതുലാ ഗതുമറ്റക ഹുഷിയാർ വെ ഫിലാതി ബേശ് ഫഹ എവരൻ തൗബാവെ നമാദ് ഖായിം കോ സകാത്ത് ദി ഉളഫിനമ ദിങ് എവരൻ മിൻവം കമായകു ദൂക്കൊല്ലാശ് ഹമ കശ്വരും അള്ളാഹി ഗിന ഗിനം ഫഫുസവ റഹീം വന്ത റസ്കലാംഗെ.
1: ദിവേ എഫ് എം ദിവേ നായകു നോദിയ എകെ മെഗാഹെർട്സ്.